0: അസം, മേഘാലയ, കേരളം, മാഹെ, ഉപഹിമാലയ പശ്ചിമ ബംഗാള്, സിക്കിം, തമിഴ്നാടു, പുതുച്ചേരി, കരൈക്കല്, അണ്ടമാന നിക്കോബാര ദ്വീപ സമൂഹേഷു ച ശ്വഹ യാവത് പ്രചണ്ഡ വൃഷ്ടേ അപേക്ഷാസ്തി. അന്ത്യക്രീഡാവാർത്തയാം. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദളം കൊൽക്കത്ത നഗരസ്യ ഈഡൻ ഗാർഡൻസ് ഇത്യത്ര മുംബൈ ഇന്ത്യൻസ് ദളം സമ്മുഖീകരിഷ്യതി. ക്രീഡായാഃ ആരംഭഃ സായം സാർദ്ധ സപ്തവാദനെ ഭവിഷ്യതി. രാജസ്ഥാൻ റോയൽസ് ദലേന ഗതരാത്രോ ജയപുരെ ലഖ്നൌ സൂപ്പർ ജയന്റ്സ് ഇത്യമും ദലം സപ്തസ്തോഭൈഃ പരാജിതം ഇതി വാർത്താഃ.
1: आकाशवाणी मुंबई केंद्र अस्मिता वाहिनी आणि एआयआर मराठी डीटीएच उपग्रह वाहिनी आपण ऐकत आहात. साडेसहा वाजले आहेत. प्रसारित करत आहोत कार्यक्रम बलसागर भारत होवो.